ഹലോ, ഗുഡ് മോർണിംഗ്, മൈ ഡിയർ ആൻഡ് ഡിയർസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മിറ ഇവിടെ പ്രസന്റ് ആണ്. ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യാശകളുടെ ചുവടുകളെ നിരാശ വിടാതെ പിന്തുടരുക എന്നതാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഹോപ്പ് ഉണ്ടാവും. നമ്മളിങ്ങനെ ഓക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിരാശ നിരാശ നിരാശ, നമ്മൾ എന്താഗ്രഹിച്ചാലും പക്ഷേ നമുക്കതിന് റിസൾട്ട് കിട്ടുന്നില്ല, വീണ്ടും വീണ്ടും വീണ്ടും ഡിപ്രഷൻ നിരാശ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അത് നടക്കുമെന്ന്. അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മുടെ എവിടെയോ മനസ്സിൽ പ്രതീക്ഷയുണ്ട് സംഭവം നടക്കും നടക്കും നടക്കുമെന്ന്. അങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 99 എത്തുമ്പോഴായിരിക്കും നമ്മളത് മൂവ് ഓൺ ചെയ്യുന്നത്, വേണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടു കളയുന്നത്. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ നിരാശയില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വേലയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം

0: ഒഴിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
2: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപുനന്ദ്ര ജി മാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോളം ലാഖ് പൊതി ഓഫർ അല്ലേ.
3: എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
3: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദ്ര ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ലൈഫിൽ പ്രതീക്ഷകൾ വേണം. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം, ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രതീക്ഷയ്ക്ക് പുറമേ നമ്മളെ നിരാശ ഓവർ റൂൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രതീക്ഷയ്ക്ക് വലിയൊരു ആയുസ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ലൈഫിൽ എന്ത് സ്ട്രഗിൾസ് വന്നാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. കാര്യം ഹോപ്പ് നമ്മളെ കാത്തിരിപ്പുണ്ട്, ഒരു പ്രതീക്ഷ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊടുവിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. സോ കീപ് ട്രൈയിങ്, കീപ് വർക്കിംഗ്, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഫോർ സ്മോൾ തിങ്സ് ആൻഡ് കീപ് ദ ജേർണി, ബി ഹാപ്പി. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഹാപ്പിനെസിന്റെ റിസൾട്ടായിട്ട് നല്ല നല്ല ഔട്ട്കംസ് നമ്മുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നത് വരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജിമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാഖ്പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജിമാട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ചിങ്ങമാസം ഇങ്ങ് കയറി, അതായത് കർക്കിടകം തീർന്നു ചിങ്ങം പിറന്നു എന്നർത്ഥം. അപ്പൊ ഈ ഒരു മാസം നമ്മൾ വളരെ ഹാപ്പിയുടെയും ഒരു ഹാർവെസ്റ്റിൻ്റെ ഒക്കെ ഒരു മാസമാണ്. സോ ആ ഒരു മാസത്തിൻ്റെ ഒരു ശോഭ നൽകാനായിട്ട് നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ്. ചോദ്യം ഇതാണ്, വിച്ച് മേജർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഫോൾസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ചിങ്ങം? ഐ റിപ്പീറ്റ്, വിച്ച് മേജർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഫോൾസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ചിങ്ങം? ചിങ്ങമാസത്തിൽ പിറക്കാൻ പോകുന്ന ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പം ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ും
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. അത് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമയുടെ ഫിയാൻസി ആയിട്ടുള്ള രോഹിത്തിന്റെ ബർത്ത്ഡേ ആണ്. സോ രോഹിത്, വിഷ് യു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ രോഹിത്തിന് നേരുകയാണ്. സോ നമ്മുടെ മൈ റേഡിയോ 90 FM എന്റെ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന്റെ പേരിലും വിഷ് യു എ വെരി വെരി വെരി അടിപൊളി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. Ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta

My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഒരു ചെറിയ ചോദ്യം, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു പാക്ഡ് ഫുഡ് എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ്? ബ്രാൻഡ് നെയിം ആണോ, പ്രൈസ് ആണോ, ഓഫർ ആണോ? പക്ഷേ ഇനി മുതൽ ഒരു കാര്യം കൂടി നോക്കുന്നത് നല്ലതാട്ടോ, പാക്കറ്റിന്റെ ലേബൽ. കാരണം നമ്മൾ വാങ്ങുന്ന പാക്ഡ് ഫുഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ അതിലെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പഞ്ചസാര കൂടുതലാണോ, സോൾട്ട് അഥവാ സോഡിയം കൂടുതലാണോ, സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഫുഡ് ലേബൽ സഹായിക്കും. ഇപ്പോൾ ഭക്ഷണ പൊതികളിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായി വാർണിംഗ് ലേബൽസ് വേണമെന്ന ചർച്ച ശക്തമാകുന്നുണ്ട് കേട്ടോ. കാരണം പാക്ഡ് ഫുഡ് കണ്ടാൽ ഇത് ടേസ്റ്റി ആണോ എന്ന് മാത്രം നോക്കാതെ ഇതിന്റെ ഹെൽത്തിന് എത്രത്തോളം നല്ലതാണ് എന്ന് ചോദിക്കേണ്ട സമയമാണ്. അടുത്ത തവണ ഷോപ്പിംഗ് ബാസ്ക്കറ്റിലേക്ക് പാക്കറ്റ് ഇടുന്നതിന് മുൻപ് 2 സെക്കൻഡ്സ് ലേബൽ ഒന്ന് വായിക്കണേ. കാരണം നമ്മൾ കഴിക്കുന്നത് നമ്മളെ ഉണ്ടാക്കുന്നു. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യായിട്ട് ഗോകുന്ദന്തിൽ ജയ്മട്ടിലേക്ക് പോയാലോ? അവിടെ അത്തം പത്തോണം ലാഖ് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോകുന്ദന്തിൽ ജയ്മട്ടിൽ കേരളത്തിൽ എല്ലായിടത്തും
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ചായയിൽ ഷുഗർ കുറച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആണെന്ന് കരുതരുത്. വെയിറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഷുഗർ പലപ്പോഴും ടീ, കോഫി, സ്വീറ്റ്സ് എന്നിവയിൽ മാത്രം നിന്നല്ല വരുന്നത്. പാക്ഡ് ഫുഡ്സ്, ബിസ്ക്കറ്റ്സ്, ബേക്കറി പ്രോഡക്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, റെഡി ടു ഈറ്റ് ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങി പല ഭക്ഷണങ്ങളിലും ആഡ് ഷുഗർ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഫുഡ് ലേബൽ വായിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഷുഗർ കണ്ടന്റ് എത്രയാണെന്ന് നോക്കുക. ലോ ഫാറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് കണ്ടാൽ മാത്രം പ്രോഡക്റ്റ് ഹെൽത്തി ആണെന്ന് തീരുമാനിക്കരുത് കേട്ടോ. കാരണം ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി മാത്രം നോക്കി മുഴുവൻ പ്രൊഡക്റ്റിനെ ഹെൽത്തി എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. കാലറീസ്, ഷുഗർ, സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ്, ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ ഒന്ന് നോക്കുന്നത് നല്ല ശീലമാണ്. നമ്മൾ പലപ്പോഴും പാക്കറ്റിന്റെ മുന്നിലെ കളർഫുൾ അഡ്വർടൈസ്മെന്റ്സ് മാത്രം വായിക്കും, പക്ഷെ യഥാർത്ഥ ഇൻഫോർമേഷൻ പലപ്പോഴും പിന്നിലായിരിക്കും. അതിനാൽ നെക്സ്റ്റ് ഷോപ്പിംഗിൽ ഒരു ചെറിയ ഹാബിറ്റ് തുടങ്ങാം. ഫ്രണ്ട് ലേബൽ നോക്കാം, പിന്നെ ന്യൂട്രീഷണൽ ലേബൽ കൂടി വായിക്കാം. ഹെൽത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു വായന വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും കേട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ. Thank you.

0: എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നഗർ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോണം ലാക്ക് പുതിയ ഓഫർ അല്ലേ?
2: എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നഗർ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് 1 minute എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
6: Hey, trippin' away. Hey, trippin' away. Hey, trippin' away.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എനിക്ക് ഉപ്പ് ഇഷ്ടമാണ് എന്ന് പറയുന്നവർ ഇവിടെ ഉണ്ടോ? ചോറിനൊപ്പം പിക്കിൾ, കറിയിൽ കുറച്ച് എക്സ്ട്രാ സോൾട്ട്, സ്നാക്സ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷെ നമ്മുടെ ഭക്ഷണത്തിലെ സോഡിയത്തിന്റെ അളവ് ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോഡിയം ശരീരത്തിന് ആവശ്യമായ ഒരു ന്യൂട്രീഷൻ ആണ്. പക്ഷെ അധികമായി ലഭിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് പാക്ഡ് ഫുഡ് വാങ്ങുമ്പോൾ സോഡിയം കണ്ടന്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചിപ്സ്, ഇൻസ്റ്റന്റ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, സോസസ്, റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ്, ഇവയിൽ ചിലതിൽ സോഡിയം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പാക്ഡ് ഫുഡിൽ ഹൈ സോഡിയം പോലുള്ള മുന്നറിയിപ്പുകൾ ഉപഭോക്താവിന് സഹായകമാകുന്നത്. ഇനി ഒരു ചെറിയ ടിപ്പ് പറയട്ടെ. ഒരു പാക്കറ്റ് കണ്ടിട്ട് ഇത് ചെറിയ പാക്കറ്റ് അല്ലേ, ഇത്രയും കഴിച്ചാൽ എന്താ എന്ന് കരുതരുത്. സെർവിംഗ് സൈസ് കൂടി നോക്കണം. ഒരു പാക്കറ്റിൽ എത്ര സെർവിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ എത്ര കഴിക്കുന്നു എന്ന് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകട്ടെ. പക്ഷേ ഹെൽത്തിനെ മറക്കരുത് കേട്ടോ. ലെസ് സോൾട്ട്, സ്മാർട്ട് ചോയ്സ്. അടുത്ത ഷോപ്പിംഗിൽ ലേബൽ ഒന്ന് വായിക്കണേ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടു കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: നമുക്ക്
2: ലാഭമുള്ള ഒരു പരിപാടി തന്നെ
1: ദിവസവും ഒരാൾക്ക് 1,00,000 രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
1: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നദ്ര ജീവാട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഫുഡ് ലേബലിൽ ഫാറ്റ് എന്ന് കണ്ടാൽ ഉടനെ അയ്യോ ഫാറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എല്ലാ ഫാറ്റ്സും ഒരുപോലെയല്ല. പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായി കഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? പാക്ഡ് സ്നാക്സ്, ബേക്കറി ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ്സ് തുടങ്ങിയവ തിരഞ്ഞെടുക്കുമ്പോൾ ന്യൂട്രീഷണൽ ലേബൽ പരിശോധിക്കുന്നത് നല്ല ശീലമാണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് പലതുമുണ്ട്. പക്ഷേ ഏത് ന്യൂട്രീഷൻ എത്ര അളവിൽ വേണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇന്ന് ഫുഡ് പാക്കേജിംഗിൽ കൂടുതൽ ട്രാൻസ്പെറന്റ് ഇൻഫോർമേഷൻസ് വേണമെന്ന് ചർച്ചകൾ വരുന്നത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ് മാത്രം വിശ്വസിക്കാതെ ഇൻഗ്രീഡിയൻസ് നോക്കൂ, ന്യൂട്രീഷൻ ഇൻഫോർമേഷൻ നോക്കൂ, സെർവിംഗ് സൈസ് നോക്കൂ. അപ്പോഴാണ് നമുക്ക് ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കാൻ കഴിയുക. കാരണം സൂപ്പർ മാർക്കറ്റ് ട്രോളിയിൽ നമ്മൾ ഇടുന്ന ഓരോ പാക്കറ്റും ഒടുവിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് എത്തുന്നത്. അപ്പോൾ ചോയ്സ് ചെയ്യുന്നത് നമ്മളാണ്. കാണാൻ നല്ലതാണോ എന്നതിനോടൊപ്പം കഴിക്കാനും നല്ലതാണോ എന്ന് ചോദിക്കാം. ഹെൽത്തി ചോയ്സസ് വൺ പാക്കറ്റ് അറ്റ് എ ടൈം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. ഒരു പാക്കറ്റിന്റെ മുന്നിൽ വലിയൊരു വാർണിംഗ് ലേബിൾ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ മാർക്കറ്റിംഗ് അല്ലേ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യും. പക്ഷേ വാർണിംഗ് ലേബിളിന്റെ പർപ്പസ് എന്താണ്? കൺസ്യൂമേഴ്സിന് ഒരു ക്യുക്ക് ഇൻഫോർമേഷൻ നൽകുക. ഒരു പാക്ഡ് ഫുഡിൽ ഷുഗർ, സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് തുടങ്ങിയ ഘടകങ്ങൾ ഉയർന്ന അളവിൽ ഉണ്ടെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോപ്പിംഗ് ഡിസിഷൻ എളുപ്പമാക്കാൻ സഹായിക്കും. കാരണം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഓരോ പാക്കറ്റിന്റെയും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് മുഴുവൻ വായിക്കാൻ എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല. അപ്പോൾ ഫ്രണ്ട് ഓഫ് പാക്ക് വാർണിംഗ് ഒരു ക്യുക്ക് സിഗ്നൽ പോലെ പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കായി സ്നാക്സ് വാങ്ങുമ്പോൾ പാരന്റ്സ് ഇത്ര ഇൻഫോർമേഷൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കിഡ് ഫ്രണ്ട്ലി പാക്കറ്റ് എന്നത് മാത്രം നോക്കാതെ കിഡ് ഫ്രണ്ട്ലി ന്യൂട്രീഷൻ ആണോ എന്ന് നോക്കാം. ഫുഡ് സേഫ്റ്റി എന്നത് ഫ്രഷ് ഫുഡ് ആണോ എന്ന് മാത്രം നോക്കുന്നതല്ല, നമ്മൾ എന്താണ് കഴിക്കുന്നത്, അതിലെ ന്യൂട്രീഷണൽ ക്വാളിറ്റി എന്താണ്, അതിന്റെ ഇൻഫോർമേഷൻ നമുക്ക് ക്ലിയർ ആണോ, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിനാൽ ലേബിൾ കണ്ടാൽ പേടിക്കേണ്ട, വായിക്കൂ, മനസ്സിലാക്കൂ, പിന്നെ ചോയ്സ് എടുക്കൂ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യായിട്ട് ഗോപുനന്ദല ജീമട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജീമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്നത്തെ ഈ ഫുഡ് ടോക്സ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ റൂൾ പറയാം. പാക്കറ്റ് വാങ്ങുന്നതിന് മുൻപ് പാക്കറ്റ് വായിക്കുക. നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലിൽ പാക്കേജ്ഡ് ഫുഡ് ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ല. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് തിങ് എന്താന്ന് വെച്ചാൽ ലേബൽ നോക്കുക. ഷുഗർ എത്ര, സോഡിയം എത്ര, സാച്ചുറേറ്റഡ് ഫാറ്റ് എത്ര, സെർവിംഗ് സൈസ് എത്ര, ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് കൂടുതൽ അവയർ ആവാം. പക്ഷെ അതിനൊപ്പം ഒരു കാര്യം കൂടി, ഒരു ഫുഡ് പ്രൊഡക്റ്റിന്റെ ലേബൽ മാത്രം നോക്കി ആരോഗ്യത്തെ കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കാതെ മൊത്തത്തിലുള്ള ഡയറ്റ് പാറ്റേൺ കൂടി ശ്രദ്ധിക്കണം. ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, പ്രോട്ടീൻ റിച്ച് ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുന്ന ബാലൻസ്ഡ് ഡയറ്റിന് പ്രാധാന്യം കൊടുക്കാം. അപ്പോൾ പാക്ഡ് ഫുഡ് നമ്മുടെ ഡയറ്റിന്റെ ഒരു ഭാഗം മാത്രമാകട്ടെ, മുഴുവൻ ഡയറ്റും അതായി മാറാതിരിക്കട്ടെ. കാരണം ഹെൽത്ത് എന്നത് ഒരു ദിവസത്തെ ഡിസിഷൻ അല്ലാട്ടോ, നമ്മൾ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ ചോയ്സസിന്റെ റിസൾട്ട് ആണ്. അടുത്ത തവണ ഒരു പാക്കറ്റ് കയ്യിലെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് നിൽക്കൂ, ലേബൽ വായിക്കൂ, പിന്നെ തീരുമാനിക്കൂ. റീഡ് ഇറ്റ്, നോ ഇറ്റ്, ചൂസ് സ്മാർട്ട്. ഇനി ഈ ഹെൽത്ത് ടോക്ക് ഇവിടെ പോസ് ചെയ്യാട്ടോ. പക്ഷെ നല്ല ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കട്ടെ. സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ചിങ്ങം ആയിട്ട് എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ, ഗോപുനന്ദ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോളം ലാക്ക് പുതിയ ഓഫർ അല്ലേ.
2: എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 സമ്മാനങ്ങളും.
4: ഗോപുനന്ദ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
6: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് August 17 ചിങ്ങമാസം വന്നു ചേർന്നാൽ ചിങ്ങം പിറന്നു എന്ന്. അപ്പോ ഇന്നത്തെ ചോദ്യവും അതനുസരിച്ചാണ്. ചോദ്യം ഇതാ പിടിച്ചോളൂ. വിച്ച് മേജർ ഫെസ്റ്റിവൽ ഓഫ് കേരള falls during the month of chingam. I repeat, which major festival of Kerala falls during the month of chingam എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS question. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ official WhatsApp നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. I repeat, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജിമാട്ടിലേക്ക് പോയാലോ? അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജിമാട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യം മിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 10 PM ആവാറായിട്ടുണ്ട്. ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് നമ്മുടെ ഷോ റാപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യാശയുടെ ചുവടുകളെ നിരാശ വിടാതെ പിന്തുടരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാര്യം നമ്മുടെ ലൈഫിൽ ഹോപ്പുണ്ട്. ആ ഒരു ഹോപ്പിലോട്ടുള്ള ജേണിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു ഹോപ്പിനെ നമ്മുടെ നിരാശ കൊണ്ട് ഓവർറൂൾ ചെയ്യാനായിട്ട് സമ്മതിക്കരുത്. കീപ് ഹാർഡ് വർക്കിംഗ്, കീപ് ട്രൈയിങ്, കീപ് ഹാപ്പി. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ച് മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ.

ഗോദ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയപ്പോ മുതല് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെയൊക്കെ സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന വരികൾ തന്നെയാണല്ലേ ഇത്. എവിടെയൊക്കെ ആയാലും വീണു പോവാതെ മുന്നോട്ട് തന്നെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മളെ നല്ല രീതിക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു സോങ്. ഈ പുതിയൊരു ആഴ്ച എന്തായാലും നമുക്ക് അത്രയും പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങുകയല്ലേ. ഈ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്കങ്ങ് ഇറങ്ങി തിരിക്കാൻ പറ്റിയാലേ പിന്നെ ലൈഫിൽ വേറെ എന്താ വേണ്ടല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ചിങ്ങൊന്നായിട്ട് പരിപാടി,
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദ്ര ജിമാർട്ടിലേക്ക് പോവാം, അവിടെ അത്തമത്തോണം ലാഖ് പൊതി ഓഫർ അല്ലേ.
2: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 സമ്മാനങ്ങളും.
4: ഗോപു നന്ദ്ര ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ അടുത്തായാലും നമ്മളായാലും പലപ്പോഴും പെരുമാറുന്ന രീതി വ്യത്യസ്തമാണല്ലേ. ചിലരൊക്കെ നമ്മുടെ അടുത്ത് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാല് നമുക്ക് തന്നെ തോന്നും, ഓ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. അത്തരം ബിഹേവിയറുകൾക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചും നമ്മള് പെരുമാറുകയാണെന്നുണ്ടെങ്കിലേ ആ റിലേഷൻഷിപ്പിന്റെ ഒക്കെ അവസാനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും? വളരെ പരിതാപകരായിരിക്കും അല്ലേ അവസ്ഥ. നമ്മളോട് എങ്ങനെയാണോ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മളും പെരുമാറിക്കഴിഞ്ഞാൽ ആ ബന്ധങ്ങളൊക്കെ എന്നേ അവസാനിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിൽ പലരും ഇന്നും വിള്ളലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കുന്നതിന് കാരണം അതേ രീതിയിൽ നമ്മളും പ്രതികരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും മാക്സിമം ക്ഷമ പഠിക്കുക, ക്ഷമയോടുകൂടിയിട്ട് മുന്നോട്ട് നീങ്ങുക. ഒരു വാക്കോ ഒരൊറ്റ പ്രവൃത്തിയോ മതി ആ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് എൻഡ് ചെയ്യാനായിട്ട്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദൽ ജീമട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദൽ ജീമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ അഞ്ജലി. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം തന്നെ ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ശിശുമരണങ്ങളുടെ പ്രധാന കാരണമായിട്ടുള്ള ഈ പ്രീ മെച്ചുവർ ബർത്ത് തടയുന്നതിനും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഈ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം എന്നുള്ളത് വെറും ഒരു ആചരണമാണ്, എന്നാൽ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വർഷം മുഴുവനും നിലനിൽക്കുന്നതാണ് കേട്ടോ. പ്രീമെച്ചുവർ ബർത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും ആ ഒരു കുഞ്ഞുങ്ങൾക്ക് പരിചരണം കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് എന്തായാലും ഉദ്ദേശിക്കുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 1454 8921 527 372.
2: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
3: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദ ജിമാർട്ടിലേക്ക് പോവാം, അവിടെ അത്തമത്തോളം ലാക്ക് പുതിയ ഓഫർ അല്ലേ.
4: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും,
4: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപു നന്ദ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM.

0: slишком
1: അകാല ജനനം എന്നാൽ കുഞ്ഞ് വളരെ നേരത്തെ ജനിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. സാധാരണയായിട്ട് പ്രീമേച്ചർ ഡെലിവറി എന്ന് പറയുന്നത് ഗർഭകാലത്തിന്റെ 37 ആഴ്ചയ്ക്ക് മുൻപ് നടക്കുന്നതാണ്. സാധാരണ ഒരു ഗർഭകാലം എന്നുള്ളത് 40 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ, ചികിത്സാ പദ്ധതി, പുരോഗതി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നവജാത ശിശു ആരോഗ്യ സംരക്ഷണ സംഘവുമായിട്ട് നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. NICU കേട്ടിട്ടില്ലേ, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും പ്രോട്ടോകോളുകളും ഉൾപ്പെടുന്നുണ്ട്. അവിടുത്തെ വിസിറ്റിംഗ് ടൈമും അവിടുത്തെ ക്ലീനിങ് രീതികളും NICU നയങ്ങളും ഒക്കെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പെരുമാറാനായിട്ട്. കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: ഇന്ന് ചിങ്ങിയൊന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജിമാർട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കുട്ടികൾ ചില നാഴികക്കല്ലുകൾ കൃത്യസമയത്ത് കൈവരിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ പങ്കുണ്ട്. അതിനെ പറ്റിയിട്ട് നല്ല കൺഫ്യൂഷനും ഉണ്ട് അല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. പ്രീമച്ചർ ബേബീസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു പ്രായം എന്നുള്ളത് അതൊരു തിരുത്തപ്പെട്ട പ്രായം എന്നും അറിയപ്പെടാറുണ്ട്. ആ ഒരു ടൈമിങ്ങും അവരുടെ ആ വളർച്ചാ പ്രക്രിയകളും വളരെ നല്ല രീതിക്ക് തന്നെ ഒബ്സർവ് ചെയ്യേണ്ടത് പാരൻസിന്റെ കടമയാണ് കേട്ടോ. വളരെ വലിയൊരു ക്ഷമയോടുകൂടിയിട്ട് തന്നെ അവരുടെ ഓരോ ഇയർ ബൈ ഇയർ ഗ്രോത്തും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. 33-34 ആഴ്ചയിൽ താഴെ പ്രായമുള്ള പ്രീമച്ചർ ബേബികൾക്ക് ട്യൂബുകൾ വഴിയാണ് ആദ്യമായിട്ട് ഭക്ഷണം നൽകി തുടങ്ങുക. പ്രൊമോട്ടർ സ്റ്റിമുലേഷൻ എക്സസൈസ്, പോഷകാഹാരമില്ലാത്ത സക്കിംഗ് തുടങ്ങിയ രീതികൾ പിന്തുടർന്നിട്ട് നേരത്തെയുള്ള ഓറൽ ഫീഡിങ്ങും നേരിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
2: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നഗര ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോളം ലാക്ക് പുതിയ ഓഫർ അല്ലേ?
1: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
1: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 സമ്മാനങ്ങളും.
4: ഗോപു നഗര ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹாய் ஹலோ, வெல்கம் பேக் அண்ட் வெரி குட் மார்னிங் டியர் லிஸ்னர்ஸ். இட்ஸ் மீ ஆர் ஜே அஞ்சலி வித் யுவர் ஃபேவரட் ஷோ மேஜிக் லாஜிக். நம்ம பண்ணோண்டு வந்தது நம்ம பிரிமச்சுவர் பேபீஸினு எங்கேயொக்க நம்ம சம்ரட்சிக்காம், அவருடைய ஆஃப்டர் கேர் எங்கேயானதாயிருந்தோ அல்லே. பிரிமச்சுவர் பேபீஸினே சம்பந்திச்சிட்டு ஏற்றம் வலியொரு இஷ்யூ வரதான இன்ஃபெக்ஷன் சான்சஸ். அணுபாத தடையானாய்ட் நல்ல ரீதி தான் ശുചിത്വ പ്രിക്വേഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണ് കാണാനായിട്ട് ധാരാളം പേര് വരും, റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കാണാനായിട്ട് വരും. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓപ്പണായിട്ട് പറയാം, നമുക്ക് പ്രീമച്യൂർ ബേബിയാണ്, അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ മതിയെന്നുള്ളത്. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്. കംഗാരു പരിചരണം കേട്ടിട്ടുണ്ടോ? കംഗാരുവിൻ്റെ പ്രത്യേകത എന്താ? കംഗാരു അതിനു മുൻപിലുള്ള സഞ്ചിയിലായിട്ട് കുഞ്ഞിനെ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കും. അതുപോലെ തന്നെ അമ്മമാരുടെ ചൂട് നല്ല രീതിക്ക് കുഞ്ഞിനെ പകർന്നു കിട്ടാനായിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും കുഞ്ഞിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പരിചരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. വയറിനകത്ത് കിടന്നിട്ടുള്ള ആ ഒരു ചൂടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഒരു നെഞ്ചിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചൂട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ വലുത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണിത്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജീമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം 10 ലാഖ്പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 സമ്മാനങ്ങളും.
5: ഗോപുനന്ദല ജീമാട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: മൈ റേഡിയോ 90 FM, 90 FM.

ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. റൂം ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ട് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചൂടാക്കി നിലനിർത്താനായിട്ട്. കുഞ്ഞിനെ ഏകദേശം 2 കിലോ ഭാരം എത്തുന്നത് വരെ കുളിപ്പിക്കുക എന്നുള്ള ചടങ്ങും കൂടെ ഒഴിവാക്കുക കേട്ടോ. BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള മെയിൻ വാക്സിനേഷൻസ് ഡിസ്ചാർജിന് മുൻപായിട്ട് തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും വാക്സിൻസ് മിസ്സാക്കാൻ പാടില്ല. അതിനുശേഷമുള്ള വാക്സിനേഷനും നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് അതാത് സമയങ്ങളിൽ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആർട്ടിഫിഷ്യൽ മിൽക്കിൻ്റെ യൂസേജ് ഇല്ലാതെ അമ്മമാർ നൽകുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അധിക ആരോഗ്യ ഗുണങ്ങൾ നൽകാനായി ഇതിനും നല്ലൊരു മരുന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഏകദേശം 1.5 കിലോ മുതൽ 1.8 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള കുഞ്ഞുങ്ങളിലെ വേഗത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് മുലപ്പാൽ ഫോർട്ടിഫയറുകൾ സഹായിക്കാറുണ്ട്. പ്രീമച്യർ ബേബീസിന് പ്രായത്തിനനുസരിച്ചിട്ട് ബ്രെയിൻ അൾട്രാസൗണ്ട്, ഹിയറിംഗ് സ്കാനിങ്, ബ്ലൈൻഡ്നെസ് തടയുന്നതിനായിട്ട് റെറ്റിനോപ്പതി സ്ക്രീനിങ്, തൈറോയ്ഡ് സ്ക്രീനിങ്, മഞ്ഞപ്പിത്തത്തിനായിട്ടുള്ള സ്ക്രീനിങ് എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്ക്രീനിങ് പരിശോധനകൾക്ക് അവരെ വിധേയരാക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പ്രീമച്യർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതയാത്ര എന്ന് പറയുന്നത് കുറച്ചധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളത് അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാലും അറിവും ബാക്ക് സപ്പോർട്ടും ഹെൽത്ത് പ്രൊട്ടക്ഷൻ വിദഗ്ധരുടെ സഹകരണവും ഇതിലൊക്കെ കൂടെ പാരൻസിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന വർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺസ്, ഓർ നമ്മൾ പങ്കെടുക്കുന്ന ആ ഒരു ഇവൻ്റ് പ്രോഗ്രാം, അതുമായിട്ട് വളരെയധികം കണക്ഷനുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. റെഡ് കളർ, അല്ലെങ്കിൽ ബർഗണ്ടി കളർ, ഓർ ബ്ലഷ് പീച്ച്, ഈ മൂന്ന് കളറുകളായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് വരിക ആ ഒരു സിറ്റുവേഷന്. അത് ശരിക്കും നമ്മളെ വാമായിട്ട് അട്രാക്റ്റീവായിട്ട് കാണിക്കും. ജോബ് ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലൂവോ സോഫ്റ്റ് ഗ്രേയോ കളേഴ്സിലുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. നമ്മളെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടും ഗ്രൗണ്ടഡ് പേഴ്സൺസ് ആയിട്ടും കാണിക്കാനായിട്ട് ഈ നിറങ്ങൾക്ക് സാധിക്കും. നെറ്റ്വർക്കിംഗ് ഇവൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പ് മെറൂണോ ബേൺഡ് ഓറഞ്ച് അതുപോലെയുള്ള കളേഴ്സ് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഈ കളേഴ്സിന് ഒരു ബോൾഡ്നെസ് നൽകാനും യൂണീക്നെസ് നൽകാനും സാധിക്കും. കോമൺ ആയിട്ട് ഒരു നല്ല ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാനായിട്ടേ എപ്പോഴും നല്ലത് സോഫ്റ്റ് കളേഴ്സോ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ്. സാഗ്രീൻ, ബട്ടർ യെല്ലോ, പീച്ച്, ലാവൻഡർ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സും ഒക്കെ വളരെ അട്രാക്റ്റീവ് തന്നെയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കളർ കോഡ് ഒന്നും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ചിങ്ങൊന്നായിട്ട് പരിപാടി,
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദ ജിമാർട്ടിലേക്ക് പോവാം, അവിടെ അത്തമത്തോണം ലാഖ് പൊതി ഓഫർ അല്ലേ.
2: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നന്ദ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്ക്

0: പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: കുറച്ച് ദിവസമായില്ലേ നമ്മള് സ്വീറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയാലോ. വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ ഇന്നത്തെ സ്വീറ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ഹെൽത്തി ആണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തില് നല്ലപോലെ ആവിയേറ്റാനായിട്ട് വെക്കുക. ആവിയൊക്കെ കയറി വെന്ത് കഴിയുമ്പോഴേ കൈ വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയിട്ട് ഇട്ടുകൊടുക്കുക. അത് നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഒക്കെ പരുവത്തിന് അങ്ങാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തിയോ നീളത്തിലോ ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ടത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മുകളില് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ഈസി ആയിട്ടുള്ള എന്നാ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റ് അങ്ങ് റെഡി ആയിട്ടുണ്ടേ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാനായിട്ടും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജി മാർട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോളം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നഗർ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോണം ലാക്ക് പുതിയ ഓഫർ അല്ലേ?
2: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നഗർ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ്, ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. നാളെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിന് ഒരുറപ്പില്ല അല്ലേ? എന്നാലും നമ്മൾ അലാറം വെക്കാനായിട്ട് മറക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല, അത് കറക്റ്റായിട്ട് വയ്ക്കാറുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ കാര്യം അത്ര ഇനി ഉള്ളൂ കേട്ടോ. കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും, എന്നാലും ഒരു ശുഭാപ്തി വിശ്വാസം കൂടെ തന്നെ വേണം. എല്ലാം ശരിയാവുന്നേ, ശരിയാവാണ്ട് എവിടെ പോവാനാ? ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്ത് തന്നെ ഇരിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് വരുമ്പോഴാണ് ഡിപ്രഷൻ അടിച്ച് ആകെ സാഡിസ്റ്റായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുള്ളത്. ഇന്ന് ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും വളരെ വലിയ പ്രതീക്ഷകളോടും കൂടിയിട്ടിരിക്കുക, അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയല്ലേ ഞാനും എന്നും വിട പറയാറുള്ളത്. ഇറ്റ്സ് മീ ആർജെ ആഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to Boy Radio 90FM. Kei taranya kootu kooda. Lunch break adichu ondu. Arshe, dhiraja shanagi, davadati tundu. Kridhiya, savayitthu tende. Indhiki yaadu, paripadi, sagara chingang ethile. Chingam monnanthi yadhi, tingla isha, nannavanal aru savayam. Nannavan nalkar ingan angan avaro duvasengal gaanam biduttu eduttu parayarandu. Especially, nyanakke bayangkara maite eduttu parayarandu. Pakshadile comedy eitu ula kari yinth anunariyo. Namla illa dhuvasatil nindam kurchu ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. പക്ഷെ അതിലെന്തെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബാക്കി നാളെ മുതൽ നന്നാവായി എന്ന് തീരുമാനം മാറ്റാനായിട്ട് നടക്കും. ഇപ്പം ഇന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ നല്ല മുട്ടൻ ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. ഞാൻ വിചാരിച്ചതിലും ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് ഞാൻ എത്തിയത്. എന്നാൽ പിന്നെ ഇനി നാളെ മുതൽ നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ ഒരു ചിന്ത വന്നെങ്കിലും നമ്മളെപ്പോഴും പോസിറ്റീവ് ായിട്ടെടുക്കണം എന്നല്ലേ പറയാറ് കാര്യങ്ങളൊക്കെ. ശേ, പോയത് പോയി, ബാക്കി അങ്ങോട്ട് ഞാനെല്ലാം സെറ്റാക്കി എടുക്കും എന്ന ആ ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇപ്പോടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് തെറ്റിയിട്ട് നാളെ നന്നാവാം എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതായാലും അങ്ങനെ നാളേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നീളേ എന്ന് പറഞ്ഞ് നീണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാനുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഇന്ന് ചിങ്ങിയൊന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജീമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാഖ് പതി ഓഫറല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജീമാട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശോനകിയാണ്. യെസ്, ഞാൻ ഇനി പറയാനായിട്ട് പോകുന്ന വാക്ക് വളരെ ചെറുതാണ്, 2 അക്ഷരങ്ങളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ആ ഒരു അർത്ഥം വളരെ വലുതാണ്. ഏതാണെന്നല്ലേ, NO എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഈ ചെറിയ വാക്ക് കുട്ടികളുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ നോ എന്ന് പറയാൻ കഴിയുമ്പോൾ ഒരു കുട്ടി സ്വന്തം അതിർത്തികൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ സ്വന്തം തീരുമാനങ്ങളെ വിലമതിക്കാനും സ്വന്തം ശബ്ദത്തിൽ വിശ്വസിക്കാനും പഠിക്കുകയാണ് അല്ലേ. എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് പോലെ ചെയ്യുക എന്നതല്ല ആത്മവിശ്വാസം. എനിക്കിത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല, ഇതെനിക്ക് ശരിയല്ല എന്ന് ആവശ്യമുള്ളപ്പോൾ വ്യക്തമായി പറയാൻ കഴിയുന്നതും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നോ പറയുമ്പോൾ അത് കേൾക്കാനും നമ്മളും തയ്യാറായിരിക്കണം അല്ലേ. ഒരു കുട്ടിയുടെ നോ തമാശയായി നമ്മൾ ഒരിക്കലും കാണരുത്. ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനാണ് നോ പറയുന്നത് എന്ന് ചോദിച്ചവരെ നിസ്സാരമാക്കരുത്, പകരം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയാം എന്നവരെ പഠിപ്പിക്കുകയാണല്ലേ. അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് സ്വന്തം വികാരങ്ങളെയും മനസ്സിലാക്കാനും അതുപോലെ തന്നെ സ്വന്തം പരിധികളെയും സംരക്ഷിക്കാനും അവകാശമുള്ള സമയത്ത് സഹായം ചോദിക്കാനും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും അല്ലേ. സോ ഈ നോ എന്ന് പറയുന്നത് ഒരു മോശം വാക്കല്ല, അത് നമ്മുടെ ശബ്ദമാണ്, നമ്മുടെ പരിധിയാണ്, നമ്മുടെ തീരുമാനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ്. അതുകൊണ്ട് തന്നെ ശരിയായ സമയത്ത് ഒരു നോ പറയാനും മറ്റൊരാളുടെ നോ ബഹുമാനിക്കാനും നമ്മൾ എല്ലാവരും പഠിക്കണല്ലേ. സോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, ആവശ്യമുള്ള സമയത്ത് അടുത്ത് ഉപയോഗിക്കാനും നമ്മൾക്ക് പറ്റണം. എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപുനന്ദ്ര ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോളം ലാക്ക് പുതിയ ഓഫർ അല്ലേ.
2: എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദ്ര ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു സമയമായിട്ടുണ്ട്, നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം. വലിയ ഇംഗ്ലീഷിലൊന്നും പറയുന്നില്ല, മലയാളത്തിൽ തന്നെ വളരെ ആ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം, ചിങ്ങമാസത്തിൽ പിറക്കാൻ പോകുന്ന ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ്, ചിങ്ങമാസത്തിൽ പിറക്കാൻ പോകുന്ന ആ ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്രിസ്മസ് ചോദ്യം. മലയാളികൾക്ക് ഇത് എന്തല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഉത്തരം വെറുതെ കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: Page Learning Prime Academy for General Education.
3: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപനന്ദല ജീമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം 10 ലാക്പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ഒപ്പം ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 സമ്മാനങ്ങളും.
5: ഗോപനന്ദല ജീമാട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: My Radio 90 FM.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ്.
1: ഒരു പോലീസ് ഓഫീസറെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ധൈര്യത്തോടെ കേസ് അന്വേഷിക്കുന്ന ഒരാള്, കുറ്റവാളിയെ പിടിക്കുന്ന ഒരാള്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ തന്നെ തകർന്നു പോയൊരു പോലീസ് ഓഫീസറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥാപാത്രമാണ് സാം അലക്സിന്റെ അല്ലേ. മെമ്മറീസ് എന്ന സിനിമയിൽ നമ്മുടെ രാജുവേട്ടൻ അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം ഒരു സാധാരണ പോലീസ് ഓഫീസർ ആയി അല്ല, ഒരിക്കലും വളരെ കഴിവുള്ള ധൈര്യമുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു സാം. പക്ഷെ സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ടതോടെ അയാളുടെ ജീവിതം തന്നെ മാറിപ്പോകുകയാണല്ലേ. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ മദ്യത്തിൻ്റെ അടിമയാകുന്നു. ഇവിടെ നിന്നാണ് സിനിമ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോയാൽ അയാൾക്ക് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമ്പോൾ സാമിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ കടന്നു വരികയാണ്. ഒരേ രീതിയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഓരോ മർഡറിനു പിന്നാലെയും ഒരേ പാറ്റേൺ. അതുകൊണ്ട് തന്നെ ഒരു സീരിയൽ കില്ലറിനെ കണ്ടെത്താനുള്ള വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ സാമിൻ്റെ മുന്നിലേക്ക് എത്താണല്ലേ. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്നത് ഒരു സാധാരണ പോലീസ് ഓഫീസറല്ല, സ്വന്തം പാസ്റ്റിൻ്റെ മെമ്മറീസിനോട് തന്നെ പോരാടുന്ന ഒരാൾ. അതാണ് മെമ്മറീസ് വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത്. പുറത്തൊരു മർഡർ മിസ്റ്ററി, അകത്തൊരു മനുഷ്യൻ്റെ പേഴ്സണൽ മിസ്റ്ററി. അപ്പോൾ സാം ഈ കേസ് എങ്ങനെയാണ് അന്വേഷിക്കുന്നത്, അയാളുടെ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു യാത്രയിൽ നമുക്ക് കേൾക്കാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ്. ധീരാജ് ചാനക്കി ആണ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജശാനക്കിയാണ്. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഓഡിയൻസും ആ ഒരു കേസിന്റെ ഒപ്പം ഒരു CID ആയി മാറുന്നതാണല്ലേ. മെമ്മറീസിലും അങ്ങനെ തന്നെയാണ്. സാമിന്റെ മുന്നിൽ ഒരൊറ്റ മർഡർ കേസ് മാത്രമല്ല, ഒരേ പാറ്റേണിൽ നടക്കുന്ന നിരവധി കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രൈം സീനിലും കിട്ടുന്ന ചെറിയ ക്ലോസ് അത്ര ഇമ്പോർട്ടന്റ് ആണല്ലേ. സാധാരണയായി നമ്മൾ ക്രൈം ത്രില്ലർ കാണുമ്പോൾ കില്ലർ ആരാണ് എന്നൊരു ചോദ്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ മെമ്മറീസിൽ അതിനൊപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, എന്തിനാണ് ഈ മർഡേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത്? അതാണ് ഇൻവെസ്റ്റിഗേഷനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. സാമിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത, അയാൾ കേസ് അന്വേഷിക്കുമ്പോൾ വെറും ലോജിക്ക് മാത്രം ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അയാളുടെ എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻ ഇതെല്ലാം ഉപയോഗിച്ച് ഓരോ ക്ലൂവും കണക്ട് ചെയ്യുന്നതല്ലേ. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് അറിയോ? കേസ് മുന്നോട്ട് പോകും തോറും സാമിന്റെ പാസ്റ്റ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണല്ലേ. അതായത് ഒരു സൈഡിൽ സീരിയൽ കില്ലറിനെ കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ മറുവശത്ത് സാം എന്ന മനുഷ്യന്റെ ഉള്ളിലെ സ്ട്രഗിൾസും നടക്കുകയാണല്ലേ. ഒരു ഇൻവെസ്റ്റിഗേറ്ററായി അയാൾ വളരെ ഷാർപ്പാണ്, പക്ഷെ ഒരു മനുഷ്യനായി അയാൾ വളരെ ബ്രോക്കൺ ആണ്. ഈ ഒരു വേർഷനാണ് നമ്മുടെ രാജുവേട്ടന്റെ ആ ഒരു സിനിമയിൽ ഏറ്റവും പവർഫുൾ ആക്കുന്നത്. ഏതായാലും മീറു കഥാപാത്രത്തെ കുറിച്ച് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മിസ്റ്ററിയും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ് ചാനക്കിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുന്നതിൽ ജിമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം 10 ലാഖ് പതി ഓഫർ അല്ലേ. എവറിഡേ 1 ലാഖ് ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
4: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുന്നതിൽ ജിമാട്, കേരളത്തിൽ എല്ലായിടത്തും.
6: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജ് ജാനകി ആണ്. മെമ്മറീസ് എന്ന സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയ ഭാഗം മർഡർ മിസ്റ്ററി മാത്രമല്ലേ, സാം അലക്സ് എന്ന മനുഷ്യന്റെ ക്യാരക്ടർ ജേർണിയാണ്. പുറത്ത് നിന്ന് നോക്കുമ്പോൾ സാം ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷേ അയാളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ വലിയൊരു നഷ്ടവുമായി ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾക്ക് കാണുന്നത്. സ്വന്തം ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടതിന് ശേഷമാണല്ലേ സാം മദ്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ആൽക്കഹോളിസം ഈ ഒരു സിനിമയിൽ വേറൊരു ക്യാരക്ടറായിട്ടൊന്നും കാണിക്കുന്നില്ല. അതിന് പിന്നിൽ ഒരു വലിയ ഇമോഷണൽ പെയിൻ ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിക്കുകയാണ്. ഇവിടെയാണ് സിനിമ നമ്മളോട് വളരെ റിലേറ്റബിൾ ആയൊരു കാര്യം പറയുന്നത്. ചിലപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ അയാളുടെ ബിഹേവിയർ മാത്രമേ കാണൂ, അതിന് പിന്നിലെ റീസൺ കാണാറില്ല. ഒരാൾ എപ്പോഴും ദേഷ്യമായിട്ടിരിക്കാം, മറ്റൊരാൾ ആരോടും സംസാരിക്കാതിരിക്കാം, വേറൊരാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാം, പക്ഷേ അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ സാമിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. പക്ഷെ ജീവിതം അയാൾക്ക് അവിടെ നിൽക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. ഒരു പുതിയ കേസ് അയാളെ വീണ്ടും തന്റെ കഴിവുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അയാൾക്ക് വീണ്ടും തന്റെ പഴയ സെൽഫിനെ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മെമ്മറീസ് ഒരു സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, ഒരു മനുഷ്യന്റെ തന്നെ തകർച്ചയിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഒരു കഥ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഒരാൾ വീണു കഴിഞ്ഞാൽ, ജീവിതത്തിൽ വീണു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രയാസം എത്ര മാത്രമാണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയുന്ന ഒരു കാര്യമാണല്ലേ. ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ മനസ്സൊന്ന് തണുപ്പിക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം നമുക്കൊന്ന് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകി ആണ്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുട്ടകല മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തു മുവന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റ്. അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാറ്റിനമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഒരു ലക്ഷം രൂപ സമ്മാനം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജ്യാണക്കിയാട്. മെമ്മറീസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ് അല്ലേ? കാരണം മെമ്മറീസ് എന്നത് എല്ലായ്പ്പോഴും സന്തോഷമുള്ള ഓർമ്മകൾ മാത്രമല്ലല്ലോ. ചില ഓർമ്മകൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് നമ്മളെ കരയിപ്പിക്കും, ചിലത് നമ്മളെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിട്ടുപോകില്ല. സാം അലക്സിന്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള മെമ്മറീസ് തന്നെയാണ് അയാളെ പിന്നിലോട്ടേക്ക് വലിക്കുന്നത്. പക്ഷേ മെമ്മറീസ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, പാസ്റ്റിനെ മാറ്റാൻ നമുക്ക് കഴിയില്ലെങ്കിലും പാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കണമെന്നില്ല. ഇപ്പൊ നമ്മുടെ സാമിന് സംഭവിച്ചതൊന്നും അയാൾക്ക് തിരുത്താൻ കഴിയില്ല, പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണം എന്നത് അയാളുടെ കയ്യിലുണ്ട്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ ജീവിതം മുഴുവൻ കുടുങ്ങിക്കിടക്കാതെ പതുക്കെ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കണല്ലേ. അതുകൊണ്ട് തന്നെ മെമ്മറീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയിൽ നമ്മളെ സസ്പെൻസിൽ നിർത്തുമ്പോഴും സാം അലക്സ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മളോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു സ്റ്റെപ്പ് ബാക്ക് വന്നാലും അതുകൊണ്ട് നമ്മുടെ സ്റ്റോറി അവിടെ കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും, ചിലപ്പോൾ നമ്മളെ തന്നെ നഷ്ടപ്പെട്ടെന്നറിയാം. പക്ഷേ ജീവിതം വീണ്ടും ഒരു അവസരം തരുമ്പോൾ അത് തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് മെമ്മറീസ് വെറും ഒരു കില്ലർ ആരാണ് എന്നത് മാത്രത്തിൽ ഒതുങ്ങാതെ ഒരു മനുഷ്യന്റെ മെമ്മറീസും പെയിനും തിരിച്ചുവരവും ചേർന്നൊരു പവർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്രൈം മിസ്റ്ററി സസ്പെൻസ് എന്നിവയ്ക്കൊപ്പം കുറച്ചുകൂടി ഇമോഷൻ കൂടി വേണമെങ്കിൽ മെമ്മറീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ഓർത്ത് വെക്കാൻ ഒരു നല്ലൊരു സിനിമയാണല്ലേ മെമ്മറീസ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മെമ്മറീസിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത്. എന്തായാലും ആ ഒരു പ്രതീക്ഷകളൊന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ തൽക്കാലം ഒരു കുട്ടി ബ്രേക്ക് കൊടുക്കുകയാണ്. കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജ്ചാനക്കിയാട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോനക്കിയാണ് നിങ്ങളിലേക്ക് ഓടിയുള്ളത്. അടുത്ത വീക്ക് നോക്കാണ് എന്നുണ്ടെങ്കിൽ ഓണാണല്ലേ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആണ്. ഈ ഓണത്തിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സിനിമയ്ക്ക് പോകാറുണ്ട്. ഇപ്പൊ സിനിമകളുടെ പേര് കാണുമ്പോൾ ഇതിൽ ഏത് പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി വരാണ്. ഓരോ സിനിമകളുടെ പേര് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ആളുകൾ ഇപ്പോഴേ നോട്ടം ഇട്ടിട്ടുണ്ട് ഓരോ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പോയി കാണാൻ പറ്റുമോ, സീറ്റ് കിട്ടോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ആണ്. പിന്നെ അതിൽ ഏത് ചൂസ് ചെയ്യും, കാരണം ഈ ഒരു സമയത്ത് എല്ലാം ഒപ്പത്തിനൊപ്പം ആയിരിക്കും, ഒരു ഗംഭീര കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ പോയിരുന്ന ആ ഒരു സിനിമ കാണുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ മോനെ. പിന്നെ ഫാമിലിയുടെ ഒപ്പം, ഒറ്റയ്ക്ക്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം, അങ്ങനെ 10-15 സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരെയും എനിക്കറിയാം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്. അതുപോലെ തന്നെ ഏത് സിനിമയ്ക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നോക്കാം. അത് ഏതാണ് എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യും കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം വായിച്ചിട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജയ്മട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം 10 ലാഖ്പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജീബാർ, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് രാജുവേട്ടൻ ചിത്രം ഖലീഫയുടെ ട്രെയിലർ അങ്ങനെ പുറത്തെത്തിയില്ലേ മുഴുവൻ നീള ആക്ഷൻ എന്റർടൈനറായാണ് വൈശാഖ് ഒരുക്കിയ സിനിമയിൽ മാമ്പറക്കൽ അമീർ അലി എന്ന കഥാപാത്രമായി നമ്മുടെ രാജുവേട്ടൻ എത്തുന്നത് മാമ്പറക്കൽ അഹമ്മദ് അലി ആയിട്ട് നമ്മുടെ ലാലേട്ടൻ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടല്ലേ പൃഥ്വിരാജിന്റെ അത്യുഗ്രൻ ആക്ഷൻ രംഗങ്ങളാണ് ട്രെയിലറിന്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ അവസാന ഭാഗത്ത് നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ചെറിയൊരു ക്ലിപ്സും കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിരി രാജ സിനിമയ്ക്ക് ശേഷം രാജുവേട്ടനും വൈശാഖും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് അല്ലെ ആണ് റിലീസായ ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലേക്ക് ഈ ഒരു സിനിമ എത്തുന്നത് പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് എന്നാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപുനന്ദ്ര ജി മാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോണം ലാക്ക് പുതിയ ഓഫർ അല്ലേ.
2: എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദ്ര ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ്. നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ ഫാൻസ് ആർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലാലേട്ടനൊപ്പം സിനിമ പ്രഖ്യാപിച്ച സംവിധായകൻ ജോൺ ആന്റണി ജോസഫ്. ലാലേട്ടന്റെ ഔദ്യോഗിക പേജിലൂടെയാണ് പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം. അടുത്ത വർഷമാകും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്ന് മോഹൻലാൽ അറിയിച്ചിട്ടുണ്ടല്ലേ. ആശീർവാദ സിനിമാസ് ആയിരിക്കും ചിത്രത്തിന്റെ നിർമ്മാണം എന്നാണ് സൂചന. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ വാക്കുകൾ, അടുത്ത വർഷം ജൂൺ ആന്റണി ജോസഫിനൊപ്പം ആവേശകരമായ ഒരു പുതിയ ചിത്രത്തിനായി കൈകോർക്കുന്നു എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു എന്നായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഉടൻ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ ലാലേട്ടൻ ഫാൻസ് ആരെ ഗംഭീര പ്രതീക്ഷയിലാണല്ലേ. ലാലേട്ടന്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞാലും ആ പ്രതീക്ഷകളൊന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 98.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: ശരിയായിട്ട് ഗോപുനന്ദിലെ ജി മാർട്ടിലേക്ക് പോയാലോ? അവിടെ അത്തം 10 ലാക്ക് പതി ഓഫർ അല്ലേ. എവരിഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
2: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജശാനകിയാണ്. യെസ്, ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഗെയിം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അവരുടെ ചോദ്യം ഏതാണെന്ന് നോക്കാമല്ലേ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. ചിങ്ങമാസത്തിൽ പിറക്കാൻ പോകുന്ന ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ്? ചിങ്ങമാസത്തിൽ പിറക്കാൻ പോകുന്ന ആ ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് യെസ് മസ് ചോദ്യം. മലയാളികൾക്ക് ഇത് എന്തല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഉത്തരം വെറുതെ കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീസ് 9070728709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ചേട്ടാ ബൈ ബൈ പറയേണ്ട ഒരു സമയമാകാറായി. ചായയൊക്കെ കുടിക്കേണ്ട ഒരു സമയമാകാറായി. പാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പ്രതീക്ഷകളെയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്ന് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തും നമ്മുടെ മനസ്സിൽ ഈ ഓൺ അടുക്കും തോറും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് 100 അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം കാര്യങ്ങളാണ് മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ഡബിൾ ആകുമല്ലേ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയുമ്പോൾ പലർക്കും റിലേറ്റബിൾ ആയിരിക്കുള്ളൂ എന്താണ് എന്നുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഓണത്തെ കുറിച്ചായാലും അതുപോലെ തന്നെ ഓരോ പരിപാടീസിനെ കുറിച്ചായാലും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടല്ലേ. അതൊക്കെ തൽക്കാലം ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി, ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ചാടകി സൈനിങ് ഓഫ് നൗ.

0: എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോണം ലാക്ക് പുതിയ ഓഫർ അല്ലേ.
2: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നന്ദ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി 4 ജനറൽ.

0: വയറിളക്കം ഉണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഇന്ന് ചിങ്ങിയൊന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദൽ ജിമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദൽ ജിമാട്, കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ും
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: சிங் சடா.
1: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജി മാർട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 100,000 രൂപ സമ്മാനം.
2: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1,00,000 രൂപ സമ്മാനം.
1: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപു നദ്ലത് ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യായിട്ട് ഗോപുനന്ദല ജീമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 100,000 രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജീമാട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ, ഗോപുനന്ദ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോണം ലാക്ക് പുതിയ ഓഫർ അല്ലേ.
2: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 സമ്മാനങ്ങളും.
4: ഗോപുനന്ദ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോണം ലാഖ് പൊതി ഓഫർ അല്ലേ?
2: എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നന്ദ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദൽ ജിമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദൽ ജിമാട്, കേരളത്തിൽ എല്ലായിടത്തും.
4: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
5: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
4: CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
5: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
4: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
6: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ചിങ്ങൊന്നായിട്ട് എന്താ പരിപാടി?
4: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദര ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോളം ലാക്ക് പുതിയ ഓഫർ അല്ലേ?
3: എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
3: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപു നന്ദര ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: ഇന്ന് ചിങ്ങി ഒന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദല ജയ്മട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാഖ് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജയ്മട്ടിൽ, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
3: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: കേരളത്തിൽ എല്ലായിടത്തും

0: ഇന്ന് ചിങ്ങിയൊന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദൽ ജിമാട്ടിലേക്ക് പോയാലോ. അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദൽ ജിമാട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എന്താ പരിപാടി?
1: നമുക്ക് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ആവട്ടെ. ഗോപു നന്ദ ജിമാർട്ടിലേക്ക് പോവാം. അവിടെ അത്തമത്തോളം ലാഖ് പൊതി ഓഫർ അല്ലേ?
2: എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലനോ കാറുകളും
2: ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നന്ദ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ

കണ്ടു ഞാനും കണ്ണിൽ തിളങ്ങും ഉള്ളിലുള്ള കള്ളമത്രയും തൊട്ടു നീയും എന്നിൽ മിനുങ്ങും പട്ടുപോലെ ഉള്ളൊരിഷ്ടവും

0: ഇന്ന് ചിങ്ങിയൊന്നല്ലേ, നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപുനന്ദൻ ജയ്മട്ടിലേക്ക് പോയാലോ? അവിടെ അത്തം പത്തോണം ലാക്ക് പതി ഓഫർ അല്ലേ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ഒപ്പം ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലനോ കാറുകളും, കൂടാതെ ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദൻ ജയ്മട്, കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.